ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡോ ഡ